0: പഞ്ചമെത്തയോ ചിത്രം പോലൊരു മുത്തിന ഇട്ടാറോ ഇന്ദ്രത്തേനിടയാടും ദേവതി പോലെ ആഴിട വെച്ചാറോ
1: നേരത്തിൽ
0: ഇതൈ ഓരത്തിൽ പരവസമോ.

മോദി ആശുപത്രി പോകാമേ, ആളുമേലെ കാറ് മോദി ആശുപത്രി പോകാമേ, അനുദിനം കാപ്പത് പ്ലാറ്റ്ഫാറ് മുഴുക്കാകനാൾ മുഴുവൻ പാടുപെടും ഏഴകളിൽ കുറയും.